0: മാന്യ ശ്രോതാക്കളെ, സ്നേഹം നിറഞ്ഞ സായിറാം, റേഡിയോ സായി ഗ്ലോബൽ ഹാർമണി മലയാളം പരിപാടികൾ ഭഗവാൻ ശ്രീ സത്യസായി ബാബയുടെ പ്രേമനിർഭരമായ സന്ദേശങ്ങളും അമൃതവാണികളും റേഡിയോ സായി ഗ്ലോബൽ ഹാർമണി മലയാളം പരിപാടികളിലൂടെ എല്ലാ വെള്ളിയാഴ്ചയും ഇതേ സമയം നിങ്ങൾക്ക് കേൾക്കാവുന്നതാണ്. നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് സായി ഗ്ലോബൽ ഹാർമണി മലയാളം.
1: ഭക്തിഗാനാമൃതം, ശ്രീ കാവാലം ശ്രീകുമാർ.

0: നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് സായി ഗ്ലോബൽ ഹാർമണി മലയാളം.
1: ആരോഗ്യം പ്രദാനം ചെയ്യുന്നതിനു വേണ്ടിയിട്ട് ഭഗവാൻ നടപ്പിലാക്കിയിട്ടുള്ള ശ്രീ സത്യസായി സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലുകളിലെ തരം ചികിത്സകളാണ്. കേരളത്തിൽ നിന്നും ചികിത്സയ്ക്കായി പുട്ടപർത്തിയിൽ ചെന്ന് ആവശ്യമുള്ള ചികിത്സകൾ നേടി ആവശ്യമുള്ള ഓപ്പറേഷൻ കഴിഞ്ഞ് എത്തിയിട്ടുള്ള ആളുകൾക്കായി പോസ്റ്റ് ഓപ്പറേഷൻ സഹായങ്ങൾ ചെയ്തുവരുന്നു. SRP എന്നറിയപ്പെടുന്ന ഈ പ്രോജക്ട് എല്ലാ വർഷവും ഹൃദയ സംഗമം നടത്തിവരുന്നു. എറണാകുളത്ത് ശ്രീ സത്യസായി സേവാ സംഘടനയുടെ നേതൃത്വത്തിൽ നടത്തിയ ഹൃദയ സംഗമത്തിൽ നിന്നും
2: ഈ ഒരു ആരോഗ്യത്തെക്കുറിച്ച് പ്രത്യേകിച്ച് ഹാർട്ട് സംബന്ധമായ അസുഖങ്ങൾക്ക് വിധേയരായിരിക്കുന്നവരാണ് നിങ്ങളിൽ ഭൂരിഭാഗവും. ഓപ്പറേഷൻ കഴിഞ്ഞവരുണ്ട്, ചികിത്സ തുടർന്നുകൊണ്ടിരിക്കുന്നവരുണ്ട്. അപ്പോ നമുക്ക് എല്ലാവർക്കും പ്രാഥമികമായി അറിയേണ്ടുന്ന ചില സവിശേഷ കാര്യങ്ങൾ നമുക്കിവിടെ ചർച്ച ചെയ്യാം. വളരെ ഗഹനമായിട്ട് ഉള്ള ഹാർട്ടിനെ സംബന്ധിക്കുന്ന ഏത് അസുഖങ്ങൾക്കും ആത്യന്തികമായി കാരണമാകുന്ന മൂന്ന് ഘടകങ്ങൾ, അത് ഒരിക്കൽ പുട്ടപർത്തിയിൽ ഒരു കോൺഫറൻസ് ഉണ്ടായിരുന്നു കാർഡിയോളജിസ്റ്റുകളുടെ. അപ്പോ ആ കാർഡിയോളജിസ്റ്റുകളുടെ കോൺഫറൻസ് ഉദ്ഘാടനം ചെയ്തുകൊണ്ട് സ്വാമി നൽകിയ അനുഗ്രഹ പ്രഭാഷണത്തിൽ സ്വാമി വളരെ തമാശ രൂപത്തിൽ പറഞ്ഞതാണ്, ഈ ഇന്നിപ്പോൾ ലോകത്തിൽ ഹാർട്ട് സംബന്ധമായ അസുഖങ്ങൾ ഉള്ളവരുടെ എണ്ണം കൂടിക്കൂടി വരികയാണ്. കാരണം ഹാർട്ട് അസുഖങ്ങൾ മൂലം പ്രധാനപ്പെട്ട ഈ മരണകാരണങ്ങളുടെ പഠനങ്ങളിൽ വ്യക്തമാകുന്നത് ഹൃദയ സംബന്ധമായ അസുഖങ്ങൾ മൂലമാണ് കൂടുതൽ പേര് മരിക്കുന്നത്. അപ്പൊ ഇതിനൊക്കെ കാരണമായിട്ട് സ്വാമി തമാശ രൂപത്തിൽ പറഞ്ഞതാണ് ഇതിന്റെ പ്രധാന കാരണം ഹറി വറി കറി എന്നാണ്. പക്ഷെ അത് അതിനെക്കുറിച്ച് ആലോചിച്ച് നോക്കുമ്പോഴാണ് ആ സ്വാമി പറഞ്ഞ ആ മൂന്ന് പദങ്ങളുടെ വ്യാപ്തി, ആരോഗ്യ സംബന്ധമായ വ്യാപ്തി നമുക്ക് മനസ്സിലാവുന്നത്. ഇത് ചിത്രരൂപത്തിൽ എല്ലാവർക്കും ഒന്ന് കാണുന്നതിന് വേണ്ടിയിട്ടാണ് ചെയ്തിരിക്കുന്നത്. അപ്പോ ഹൃദയ സംബന്ധമായ അസുഖങ്ങൾക്കുള്ള പ്രധാനപ്പെട്ട കാരണം, ഹൃദയ സംബന്ധമായിട്ട് രണ്ടുതരം അസുഖങ്ങളാണുള്ളത്. ഒന്ന്, ജന്മനാവുള്ള വൈകൃതങ്ങളുണ്ട് ഹൃദയത്തിന്റെ വാൽവുകളിലുള്ള തകരാറുകൾ, അതൊക്കെ ഹൃദയം ഡെവലപ്പ് ചെയ്ത് വരുമ്പോൾ, ഹൃദയം അമ്മയുടെ ഗർഭപാത്രത്തിൽ വെച്ച് തന്നെ ഉണ്ടാകുമ്പോൾ ഉണ്ടാകുന്ന അപാകതകൾ, അങ്ങനെയുള്ള കൺജനിറ്റൽ ഹാർട്ട് ഡിസീസ് എന്ന് പറയും, അതായത് ജന്മനാവുള്ള വൈകല്യങ്ങൾ, അത് ഒരു ഗ്രൂപ്പ് ആയിട്ടുള്ള ഹൃദയ സംബന്ധമായ അസുഖങ്ങളാണ്. പിന്നെ ഉള്ളതെന്ന് വെച്ചാൽ ഇപ്പൊ പ്രായമായി മുതിർന്ന് പ്രായമായി കഴിയുമ്പോൾ ഇപ്പം നമ്മളെ പോലുള്ള എല്ലാവർക്കും മുതിർന്നു കഴിഞ്ഞു വരുന്ന അസുഖങ്ങൾ, അതിന്റെ പ്രധാന കാരണം, ഏറ്റവും പ്രധാനപ്പെട്ട കാരണം എന്ന് വെച്ചാൽ ഹൃദയത്തിന്റെ ഭിത്തികളിൽ, ഹൃദയത്തിന് പ്രധാനമായിട്ടും നാലറകളുണ്ട്. നാലറകൾ, അതായത് ഇടത് ഭാഗത്ത് രണ്ടറകൾ, വലത് ഭാഗത്ത് രണ്ടറകൾ. ഈ വലത് ഭാഗത്തുള്ള അറകളിൽ അശുദ്ധമായ രക്തം ശരീരത്തിന്റെ നാനാഭാഗങ്ങളിൽ സഞ്ചരിച്ച് ഈ വലത് ഭാഗത്തുള്ള അറകളിലേക്ക് തിരിച്ചെത്തുന്നു. ഇടത് ഭാഗത്തുള്ള അറകളിൽ ശുദ്ധമായ രക്തമാണ് കൺജനിറ്റൽ ഹാർട്ട് ഡിസീസ് എന്ന് പറയും, അതായത് ജന്മനാവുള്ള വൈകല്യങ്ങൾ, അത് ഒരു ഗ്രൂപ്പ് ആയിട്ടുള്ള ഹൃദയ സംബന്ധമായ അസുഖങ്ങളാണ്. പിന്നെ ഉള്ളതെന്ന് വെച്ചാൽ ഇപ്പൊ പ്രായമായി മുതിർന്ന

0: നാനാഭാഗങ്ങളിൽ സഞ്ചരിച്ച് ഈ വലത് ഭാഗത്തുള്ള അറകളിലേക്ക് തിരിച്ചെത്തുന്നു. ഇടത് ഭാഗത്തുള്ള അറകളിൽ ശുദ്ധമായ രക്തമാണ്. അപ്പോ ഈ വലത് ഭാഗത്തുള്ള അറകളിലേക്ക്, അതായത് ഏട്രിയം എന്ന് പറയും, പിന്നെ വെട്രിക്കൾ, ഇതിലേക്ക് വന്നു ചേരുന്ന ഈ അശുദ്ധ രക്തം, അതായത് ശരീരത്തിന്റെ നാലാം ഭാഗങ്ങളിൽ എല്ലായിടത്തും പോയി ശരീരത്തിന്റെ എല്ലാ കോശങ്ങളിലും സപ്ലൈ ചെയ്ത അതിന്റെ മാലിന്യങ്ങളും അതിലെ എല്ലാ അഴുക്കും എല്ലാം കൂടി ചേർന്ന് അതിന് ഡിഓക്സിജനേറ്റഡ് ബ്ലഡ് എന്ന് പറയും. ആ ബ്ലഡ് വലത് ഭാഗത്ത് വരികയും ഈ വലത് ഭാഗത്തുള്ള വെൻട്രിക്കിൾ മുഖാന്തിരം ഇത് ശ്വാസകോശത്തിലേക്ക് പോവുകയും ശ്വാസകോശത്തിൽ നിന്നും ഇതിനെ ഓക്സിജനേറ്റ് ചെയ്യും, പരിശുദ്ധമാക്കും, അതായത് പ്രാണവായു കലർത്തി ശുദ്ധരക്തമാക്കി മാറ്റുകയും അത് ഇടത് ഭാഗത്ത് വന്നു ചേരുകയും ഇടത് ഭാഗത്തെ ഓറക്കിൾസ് ഏട്രിയത്തിലേക്ക് വന്നു ചേരുകയും ഇടത് ഭാഗത്തുള്ള വെൻട്രിക്കിളിൽ നിന്നും ഈ ശുദ്ധമായ രക്തത്തെ പമ്പ് ചെയ്ത് വീണ്ടും നാനാഭാഗങ്ങളിലേക്ക് അയക്കുകയും ചെയ്യും. അപ്പൊ രണ്ട് പ്രവർത്തനങ്ങളാണ്, അതായത് വലത് ഭാഗത്ത് അശുദ്ധരക്തം വരികയും ഇടത് ഭാഗത്ത് ശുദ്ധമാക്കി അതിനെ എല്ലായിടത്തും എത്തിക്കുകയും ചെയ്യും. ഇതാണ് ഹാർട്ടിന്റെ മെയിൻ പണി. അത് കണക്ട് ചെയ്തിരിക്കുന്നത് പ്രധാനമായിട്ടും ശ്വാസകോശവുമായിട്ടാണ്. ഹാർട്ടിന്റെ എല്ലാ പ്രവർത്തനങ്ങളും ഏറ്റവും കൂടുതൽ പരസ്പരം ബന്ധപ്പെട്ടിരിക്കുന്നത് ശ്വാസകോശവുമായിട്ടാണ്. കാരണം ഈ അശുദ്ധമായ രക്തത്തെ ശുദ്ധി ചെയ്യുന്നത് ശ്വാസകോശമാണ്. അപ്പൊ ശ്വാസവും ഹാർട്ടിന്റെ പ്രവർത്തനങ്ങളും വളരെയധികം ബന്ധപ്പെട്ടിട്ടാണ് ഉള്ളത്. നമ്മുടെ ശ്വാസത്തിന്റെ അളവ് അല്ലെങ്കിൽ ശ്വാസത്തിന്റെ എണ്ണം ഇതും ഹാർട്ടിന്റെ പ്രവർത്തനങ്ങളും വളരെയധികം ബന്ധപ്പെട്ടിട്ടാണ് ഉള്ളത്. ഇനി അത് എങ്ങനെയാണ് ദോഷകരമായി ബാധിക്കുന്നത് എന്ന് നമുക്ക് നോക്കാം. ഈ ഹറി വറി കറി ഇങ്ങനെയാണ് സ്വാമി അത് വളരെ ലളിതമായി പറഞ്ഞത്. നേരത്തെ ഇവിടെ ഡോക്ടർ സത്യനാരായണ കമ്മത്ത് പറയുകയുണ്ടായി, അതായത് ഈ ആരോഗ്യം എന്താണ് ആരോഗ്യം എന്ന് വെച്ചാൽ നമ്മളെല്ലാവരും പറയുന്ന അസുഖങ്ങളൊന്നും ഇല്ലാത്ത അവസ്ഥയാണ് ആരോഗ്യം. ഇപ്പൊ നമ്മളെന്തിനും മരുന്ന് കഴിച്ചുകൊണ്ട് ജീവിക്കുന്ന ഒരുപാട് ആൾക്കാരുണ്ട്. അപ്പോ പ്രഷറുള്ളവരുണ്ടാവാം, പ്രമേഹമുള്ളവരുണ്ടാവാം, അവർ മരുന്ന് കഴിക്കുന്നതുകൊണ്ട് അവർക്ക് കുഴപ്പമൊന്നുമില്ല, എന്നിട്ട് അദ്ദേഹത്തെ ആരോഗ്യമുള്ള ആളുകൾക്ക് വിളിച്ചുകൂടാ. അപ്പൊ അസുഖം ഇല്ലാത്ത അവസ്ഥ അല്ല ആരോഗ്യം എന്ന് പറയുന്നത്. നമ്മളെല്ലാവരും തെറ്റിദ്ധരിച്ചിരിക്കുന്ന ഒരു സംഭവം ആരോഗ്യം എന്ന് വെച്ചാൽ ഈ ലോകാരോഗ്യ സംഘടന ആരോഗ്യത്തിന്റെ നിർവചനം പറയുന്ന എന്താണെന്ന് വെച്ചാൽ ഒരു വ്യക്തിയുടെ ശാരീരികവും മാനസികവും സാമൂഹികവും ആയിട്ടുള്ള സൗഖ്യത്തെയാണ് ആരോഗ്യം എന്ന് പറയുന്നത്. വെൽബീയിങ്, അതായത് ഇംഗ്ലീഷിൽ പറഞ്ഞിരിക്കുന്ന ഒരു, അതായത് ദ ഫിസിക്കൽ മെന്റൽ ആൻഡ് സോഷ്യൽ വെൽബീയിങ് ഓഫ് ആൻ ഇൻഡിവിജ്വൽ, ഒരു വ്യക്തിയുടെ ശാരീരികവും മാനസികവും സാമൂഹികവും ആയിട്ടുള്ള സ്വസ്ഥാവസ്ഥ സൗഖ്യാവസ്ഥയാണ് ആരോഗ്യം എന്ന് പറയുന്നത്. അപ്പോ ശരിക്കും പരിശോധിച്ച് നോക്കിയാൽ ഈ നിർവചനം അതിലേക്കാണ് പോകുന്നത്. ഈ കറി എന്ന് പറയുന്നത് നമ്മുടെ ശരീരം, അതായത് ഭക്ഷണത്തെയാണ് പ്രതിനിധാനം ചെയ്യുന്നത്. കറി എന്ന് പറയുന്നത് ഭക്ഷണത്തെ പ്രതിനിധാനം ചെയ്യുന്നു. വറി എന്ന് പറയുന്നത് മനസ്സിനെ പ്രതിനിധാനം ചെയ്യുന്നു. ഹറി എന്ന് പറയുന്നത് നമ്മുടെ സാമൂഹ്യ ജീവിതത്തെ പ്രതിനിധാനം ചെയ്യുന്നു. അതാണ് സ്വാമി വെറുതെ പറയുകയാണെങ്കിൽ അതിനൊക്കെ അനന്തമായ അർത്ഥതലങ്ങളും വ്യാപ്തിയും ഉണ്ട് അതിൽ. അപ്പോ ഇത് ശാരീരികമായ ആരോഗ്യത്തെ, ഇത് മാനസികമായ ആരോഗ്യത്തെ, ഇത് സാമൂഹികമായ ആരോഗ്യത്തെയാണ് പ്രതിനിധാനം ചെയ്യുന്നത്. അപ്പോ ഇതാണ് ആരോഗ്യത്തിന് ദോഷകരമായിട്ടുള്ള മെയിൻ പ്രശ്നങ്ങൾ. ഇനി ഹാർട്ടിനെ ഇത് മൂന്ന് സാധനങ്ങളും ഹാർട്ടിനെ ഡയറക്റ്റ് ആയിട്ട് ബാധിക്കുന്നതാണ്. ഈ ഹറി എന്താണെന്ന് നോക്കാം നമുക്ക്. ഏറ്റവും വലിയ ഇന്നത്തെ കാലഘട്ടത്തിന്റെ ഏറ്റവും വലിയ ശാപം എന്താണെന്നാണെങ്കിൽ എല്ലാവർക്കും ധൃതിയാണ്. നമ്മളിപ്പോ ഒരു വെറുതെ തെരുവിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ എത്ര വാഹന അപകടങ്ങളാണ് ഉണ്ടാവും. ഇപ്പൊ അല്ലെ ടിപ്പർ ലോറി അടിച്ചത് ആ പാലരുവട്ടത്ത്, ആ ജംഗ്ഷനിൽ എത്ര പേരാണ് മരിച്ചത്? ഓരോ ദിവസവും റേഡിയോ നോക്കിക്കഴിഞ്ഞാൽ അവര് ഓരോ ദിവസവും നടന്ന വാഹന അപകടങ്ങളുടെ കണക്കുകൾ പറയുന്നത്, എത്രയെത്ര അപകടങ്ങളാണ് പട്ടണങ്ങളിൽ ഉണ്ടാവുന്നത്, എന്താണ് ഇതിനൊക്കെ കാരണം? എല്ലാവർക്കും ധൃതി. എന്തിനു വേണ്ടിയാണ് ഈ ആളുകൾ ധൃതി കൂട്ടുന്നത്? എങ്ങോട്ടാണ് ഈ ആളുകൾ പരക്കം പായത്? എല്ലാവരും സമയത്തിന്റെ ഈ രണ്ട് അല്ലെ മൂന്ന് സൂചികളിൽ അടിമകളായി, അതായത് ഈ മിനിറ്റ് മണിക്കൂർ സെക്കൻഡ് സൂചികളുടെ അടിമകളായിട്ടാണ് ആളുകൾ ജീവിക്കുന്നത്. ഒന്നിനും സമയമില്ല. ഞാനിപ്പോ കഴിഞ്ഞ ആഴ്ച ഒന്ന് ബോംബെയിൽ പോയിരുന്നു, ഒരു വിവാഹത്തിന് പോയതാണ്. പ്രധാനപ്പെട്ട അതിനല്ല, ഷിർഡിയിൽ ഭഗവാനെ തൊഴാൻ പോയതാണ്. ഈ ബോംബെ നഗരം ഞാൻ ആദ്യമായി ജീവിതത്തിൽ കണ്ടു. എന്റെ ദൈവമേ, ഇനി ഒരിക്കലും അവിടെ പോകരുതേ എന്നാണ് എന്റെ പ്രാർത്ഥന. കാരണം
1: നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത്

0: ഓം ശ്രീ സായിറാം, ഭഗവാൻ ശ്രീ സത്യസായി ബാബ. 1973 ജനുവരി 14 വൃന്ദാവനത്തിൽ വച്ച് നടത്തിയ പ്രഭാഷണത്തിൽ നിന്നും ചില ഭാഗങ്ങൾ. ബുദ്ധഗയയിൽ ബോധിവൃക്ഷ ചുവട്ടിൽ ബുദ്ധനിരിക്കുന്നു. 4 മഹാസത്യങ്ങളുടെ വെളിപാടുകൾക്ക് ശേഷം അവിശ്വാസികൾ ബുദ്ധന്റെ ചുറ്റിനും ഒന്നുചേർന്ന് നിന്ദയും അസഭ്യവും ചൊരിഞ്ഞുകൊണ്ടിരിക്കുന്നു. അദ്ദേഹത്തിന്റെ ശിഷ്യന്മാർ പ്രകോപിതരായി അവർ ബുദ്ധനോട് യാചിച്ചു, "പ്രഭോ, ഞങ്ങൾക്ക് അനുമതി തന്നാലും ഞങ്ങൾ ഈ അപകർത്താക്കളിൽ നിന്നും ധിക്കാരവും അജ്ഞതയും തൂത്തെറിയാം." ശിഷ്യന്മാരുടെ കോപം കണ്ട് ബുദ്ധൻ പുഞ്ചിരിച്ചതേയുള്ളൂ. അദ്ദേഹം പറഞ്ഞു, "പ്രിയമുള്ളവരെ, ഈ ശ്രമത്തിൽ നിന്നും അവർ എത്രമാത്രം ആനന്ദം പകരുന്നു. എന്നെ ആരാധിച്ച് നിങ്ങൾ ആനന്ദിക്കുന്നു, എന്നെ അപമാനിച്ച് അസഭ്യം ചൊരിഞ്ഞ് അവർ ആനന്ദിക്കുന്നു. നിങ്ങൾ ആരാധന ചൊരിയുന്നു, അവർ അസഭ്യവർഷം നടത്തുന്നു. അതിലവർ നിങ്ങൾക്കൊപ്പം സംതൃപ്തി നേടുന്നു. നിങ്ങൾ സംയമനം പാലിക്കൂ, ആരെയും വെറുക്കരുത്. അതാണ് അനുശാസനം. ഇതാണ് പുരാതനമായ നിയമശാസനം." ചില ആളുകളിലുള്ള കീർത്തിധാവള്യം ചിലർക്ക് സഹിക്കാനാവതല്ല. ചിലരിൽ അസൂയ എന്ന വിഷം കൊണ്ട് നിറയുന്നു. ചിലർ പ്രകൃത്യ രാക്ഷസീയതയുള്ളവരാണ്. അവർക്ക് വിശുദ്ധിയും ദിവ്യത്വവും സഹിക്കാനാവില്ല. നിരാശ കൊണ്ട് തലതിരിഞ്ഞവർ പഴിചാരുന്നത് ദൈവത്തിലാണ്. ഇത്തരം ആളുകൾ സഭ്യേതര കാര്യങ്ങളിൽ മുഴുകുന്നു. ഇത്തരമാളുകളുമായോ അല്ലെങ്കിൽ അവരുടെ അനുയായികളുമായോ സഹകരിച്ചാൽ നിങ്ങളുടെ മനസ്സ് മലീമസമാകുകയുള്ളൂ. സാധാരണക്കാർ പോലും മഹത്തുക്കളിൽ അധിക്ഷേപം ചൊരിയുവാൻ ലജ്ജിക്കും. പക്ഷേ അവർ സ്വയം അവരുടെ തന്ത്രങ്ങൾ ഹീനമായതിനാൽ അതിഹീനമാണെന്ന് വെളിപ്പെടുത്തും. ഞങ്ങൾ സാധാരണ വർഗമാണെന്ന് നിങ്ങൾ പറഞ്ഞേക്കാം. നാം ആരാധിക്കുന്ന ആകാരം അപകീർത്തിക്കിരയാകുമ്പോൾ നാം അതെങ്ങനെ നിശബ്ദമായി സഹിക്കും? ഒരാൾ നിങ്ങൾക്കൊരു കത്ത് രജിസ്റ്റർ ചെയ്ത് അയച്ചെന്നിരിക്കട്ടെ. നിങ്ങളത് ഒപ്പിട്ട് കൈപ്പറ്റിയാൽ ഒരുപക്ഷെ അതിന്റെ ഉള്ളടക്കം നിങ്ങൾ അംഗീകരിച്ചില്ലെങ്കിലും മനസ്സിലാക്കാൻ കഴിയുന്നു. നിങ്ങൾ ഒപ്പിട്ടില്ലെങ്കിൽ ആ കത്ത് അയച്ചയാൾക്ക് തന്നെ മടങ്ങിച്ചെല്ലുന്നു. അയാളുടെ ഉദ്ദേശം പരാജയപ്പെടുന്നു. അതുപോലെ അസഭ്യവാക്കുകൾക്ക് ചെവി കൊടുക്കരുത്. ശാന്തമായി താൽപര്യരഹിതരായിരിക്കുക. അപ്പോൾ അയച്ചയാൾക്ക് തന്നെ അശ്ലീലതകൾ തിരിച്ചെത്തുന്നു. അവ നിങ്ങളെ ബാധിക്കുന്നുമില്ല. ഇതൊരു മാറ്റൊലി പോലെ, തിരിച്ചടി കണക്കെ, ആക്ഷേപഹേതു പോലെ അയച്ചയാളെ തന്നെ ബാധിക്കുന്നു. ജരാസന്ധന്റെയും കംസന്റെയും ശിശുപാലന്റെയും വിധി ഭാഗവതത്തിൽ ശ്രദ്ധിക്കൂ. കൃഷ്ണനെ ശിശുപാലൻ അപമാനിച്ച് കളിയാക്കി. പക്ഷേ അതിന്റെ വിദ്വേഷം അയാളിൽ തന്നെ തിരിച്ചടിച്ചു. വിഭുവിന് സ്തുതിയും നിന്ദയും സ്പർശിക്കില്ല. മനുഷ്യനെ അലട്ടുന്ന ദ്വിത്വത്തിന് ഉപരിയും അതീതവുമാണ് ഈശ്വരൻ. അവിടത്തേക്ക് പ്രിയരും അപ്രിയരുമില്ല. നന്മ വിതച്ചാൽ നിങ്ങൾക്ക് നന്മ കിട്ടും. തിന്മയിൽ വിളയുന്നത് തിന്മ തന്നെ. നന്മ പരിചയം, തിന്മ നിങ്ങളെ മുറിവേൽപ്പിക്കുന്ന ആയുധവും. സന്തോഷവും കഷ്ടപ്പാടും നിങ്ങളുടെ അകതാരിനെ നിറയ്ക്കുന്ന നന്മതിന്മകളുടെ പ്രതിഫലനവും. കർമ്മങ്ങൾക്ക് രൂപം കൊടുക്കുന്നവയും ആണ്. ഭാഗവതത്തിൽ ഒരു പുണ്ഡ്രകനെപ്പറ്റി പറയുന്നുണ്ട്. കൃഷ്ണന്റെ ഒരു പകരക്കാരനായി അനുകരിക്കുന്നവൻ സ്വന്തം പേരിനോടുകൂടി കൃഷ്ണപര്യായമായ വാസുദേവനെന്നുകൂടി കൂട്ടിച്ചേർത്തു. സ്വയം പേര് പുണ്ഡ്രക വാസുദേവനെന്ന് പ്രഖ്യാപിക്കുകയും ചെയ്തു. കൃത്രിമമായി ശംഖും മരം കൊണ്ടുള്ള ചക്രവും ഉണ്ടാക്കി. കൃത്രിമമായി ഘടിപ്പിച്ച രണ്ട് കരങ്ങളിലേറ്റി കൊണ്ടുനടന്നു. കൃഷ്ണൻ മഞ്ഞപ്പട്ടുടെ ആട ധരിക്കുന്ന ശൈലി പോലും കൃത്യമായി അയാൾ അനുകരിച്ചു. വളരെ നൈപുണ്യത്തോടെ കൃഷ്ണന്റെ നടത്തയും ആംഗ്യങ്ങളും അയാൾ അനുകരിച്ചു. ചില വിഡ്ഢികൾ അവർ തേടുന്ന പ്രഭുവാണിതെന്ന് തെറ്റിദ്ധരിച്ചു, ചുറ്റിനും നിരന്നു. അന്ത്യത്തിൽ അയാളുടെ പതനവും അപമാനത്തിനും ഇടവരുത്തി. ഈ കലിയുഗത്തിലും പുണ്ട്രകനെ പോലെ വാസുദേവൻ ചമഞ്ഞ് നടക്കുന്നവർ ഏറെയുണ്ട്. ഇന്ന് നമുക്ക് സത്യസായി ബാബമാർ പോലുമുണ്ട്. ഒരേ തരം അങ്കി തയ്പ്പിക്കുന്നു, തലമുടി കിരീടം പോലെ വളർത്തുന്നു. എന്റെ ചിത്രങ്ങൾ നോക്കി ഞാൻ കൈപിടിക്കുന്നതുപോലെ തന്നെ അവരും കൈപിടിക്കുന്നു. എന്നെ ഭ്രാന്തമായി അനുകരിക്കുവാൻ ശ്രമിക്കുന്നവർ സ്വയം അവഹേളിതരാകുകയാണ്. അനുകരണം മാനുഷികവും സൃഷ്ടി ദൈവികവും ആണെന്ന് അവർ വിസ്മരിക്കുന്നു. ഈ പരിഹാസ്യമായ അനുകരണ പ്രക്രിയ കൊണ്ട് സത്യസായി ബാബ ചമയുവാൻ ശ്രമിക്കുന്നവർ ചിലർക്കെങ്കിലും ദൈവികതയുള്ള വിശ്വാസം നശിക്കും. ഇവർ സമൂഹത്തിലെ ശാന്തിയും ഐക്യവും മുറിപ്പെടുത്തുന്ന വിഷ കീടങ്ങളുമാണ്. അവരെപ്പോലെ തന്നെയുള്ള നിന്ദ്യന്മാരെ അവർ ശേഖരിക്കുന്നു. ഒരേ തരക്കാരെ ഒത്തുചേരുകയുള്ളൂ. ഈ കപടവേഷക്കാർ നാശകർത്തത്തിൽ പതിക്കുന്നു എന്ന് മാത്രമല്ല, അവർ പ്രവർത്തിക്കുന്ന സമൂഹത്തിലും നാശം വിതയ്ക്കുന്നു. ലോകപ്രസിദ്ധമായ മർക്കട വർഗത്തെപ്പോലെ അവർ സ്വയം നശിക്കുന്നു എന്ന് മാത്രമല്ല, അവർ അധിവസിക്കുന്ന വനത്തിനും നാശം വരുത്തുന്നു. ഞാൻ പറയട്ടെ, നിങ്ങൾ ഗുരുവിനെ തേടി ഓരോരുത്തരെ പിന്തുടരേണ്ട. കരുണ നിറഞ്ഞ ഹൃദയമാണ് ദൈവത്തിന്റെ അൾത്താര. പ്രകൃതിയാണ് ഏറ്റവും നല്ല ധർമ്മോപദേശകൻ. ജീവിതമാണ് ഏറ്റവും നല്ല ഗുരുഭൂതൻ. ഈശ്വര സൃഷ്ടിയിലുള്ള ഭയഭക്തിയും ആദരവും കൊണ്ട് നിങ്ങളുടെ ഹൃദയം നിറയട്ടെ. അദ്ദേഹത്തിന്റെ പ്രഭാവം, പ്രാഭവം എന്നിവയുടെ ആവിഷ്കരണമാണ് ഈ ലോകം. ഇത് നിങ്ങൾക്ക് ആവശ്യമായ നിയോഗം മാത്രമല്ല, പ്രചോദനവും കൂടിയാണ്.
1: ഓം ശ്രീ സായിറാം. കേരളത്തിന്റെ തനത് കലയായ സോപാന സംഗീതം, ജയദേവരുടെ ഗീതാഗോവിന്ദത്തിൽ നിന്നും ദശാവതാരം, പാടുന്നത് കരിവള്ളൂർ ശ്രീ കെ വി ശശീന്ദ്രൻ.

ഭഗവാൻ ശ്രീ സത്യസായി ബാബയുടെ വിദ്യാഭ്യാസ പ്രവർത്തനത്തിന്റെ ഭാഗമായി ലോകമെമ്പാടും ബാലവികാസ് പ്രവർത്തിച്ചു വരുന്നു. ബാലവികാസ്.

0: സായിറാം ആന്റി.
1: സായിറാം കുട്ടികളെ, അഷ്ടോത്തരം ദിവസവും ചൊല്ലാറില്ലേ?
2: എല്ലാ ദിവസവും സന്ധ്യയ്ക്ക് ചൊല്ലാറുണ്ട്.
3: ഞാൻ വ്യാഴാഴ്ച മാത്രം ചൊല്ലാറുള്ളൂ.
1: എല്ലാ ദിവസവും ചൊല്ലണം. ഇന്ന് നമുക്ക് 37-ാമത്തെ നാമം പഠിക്കാം. ഏതാണ് 37-ാമത്തെ നാമം?
4: ഓം ശ്രീ സായി ആനന്ദദായ നമഃ.
1: ആനന്ദദായ എന്നാൽ ആനന്ദത്തെ നൽകുന്ന ആൾ എന്നർത്ഥം. കഴിഞ്ഞ നാമം ആനന്ദായ എന്നായിരുന്നു. സന്തോഷവാൻ എന്നാണ് അതിന്റെ അർത്ഥം. സ്വാമി എപ്പോഴും സന്തോഷവാനും സന്തോഷത്തെ നൽകുന്നവനുമാണ്.
2: സ്വാമിയെ കണ്ടാൽ തന്നെ നമുക്ക് സന്തോഷമാണ് അല്ലേ ആന്റി?
1: ഷിർഡി സായിബാബയുടെ കാലത്ത് ജീവിച്ചിരുന്ന കാക്കാ സാഹേബ് അദ്ദേഹത്തിന്റെ വലിയ ഭക്തനായിരുന്നു. MS ദീക്ഷിത് എന്നയാൾ കാക്കാ സാഹിബിന്റെ അനന്തരവനായിരുന്നു. ഒരിക്കൽ ഷിർഡി ബാബ ദീക്ഷിത്തിന്റെ തലയിൽ ഉറക്കെ ഒരടി കൊടുത്തു.
3: അയ്യോ, അതെന്തിനാ അടിച്ചത്?
1: ദീക്ഷിത് കാക്കാ സാഹിബിനോട് പരാതി പറഞ്ഞുകൊണ്ട് പറഞ്ഞു, എന്റെ തലയിൽ അടിച്ചതിനാൽ ഇനി ഒരിക്കലും ഞാൻ ബാബയെ കാണാൻ പോകില്ല. അപ്പോൾ കാക്കാ സാഹിബ് പറഞ്ഞുകൊടുത്തു, ആ ഒരടി കൊണ്ടാണ് നിന്റെ തലവേദന മാറിക്കിട്ടിയത്, അത് മനസ്സിലാക്കിക്കൊള്ളൂ. അതിനുശേഷം 70 വയസ്സിനിടയിൽ ഒരിക്കൽ പോലും തലവേദന അദ്ദേഹത്തിന് വന്നിട്ടില്ല.
5: അപ്പോൾ ബാബ അടിച്ചോടിച്ചത് തലവേദനയായിരുന്നു അല്ലേ?
1: അതെ, ഈശ്വരൻ നമുക്ക് ചെയ്യുന്നതെല്ലാം നല്ലതിനാണ്. അദ്ദേഹം ഒരിക്കലും നമ്മെ ദുഃഖിപ്പിക്കില്ല. എല്ലാം നല്ലതിന് എന്ന വിശ്വാസം നാം വളർത്തിയെടുക്കണം.
3: എന്റെ അമ്മ എപ്പോഴും ഇങ്ങനെ പറയും.
1: ഒരിക്കൽ ബാംഗ്ലൂരിൽ വെച്ച് ഗുരുചരിതം സപ്താഹമായി വായിച്ചു തീർത്തു.
6: ഞങ്ങളുടെ വീട്ടിലും സച്ചരിതം സപ്താഹമായി വായിക്കാറുണ്ട്.
2: സപ്താഹം എന്നാൽ എങ്ങനെയാണ്?
1: 7 ദിവസം കൊണ്ട് വായിച്ചു തീർക്കുന്നത് സപ്താഹം. ഭാഗവത സപ്താഹം എന്നൊക്കെ കേട്ടിട്ടില്ലേ? ഭാഗവതം 7 ദിവസം കൊണ്ട് വായിച്ചു തീർക്കുന്നത് ഭാഗവത സപ്താഹം. സായി സച്ചരിതം 7 ദിവസം കൊണ്ട് മുഴുവൻ വായിച്ചു തീർക്കുന്നു, അതാണ് സപ്താഹം. സപ്താഹം വായിച്ചു തീർന്നപ്പോൾ അന്നു രാത്രിയിൽ അദ്ദേഹത്തിന് ഒരു സ്വപ്ന ദർശനമുണ്ടായി.
6: എന്തായിരുന്നു സ്വപ്നം?
1: രണ്ടരികിലും മരങ്ങൾ വെച്ചു പിടിപ്പിച്ച ഒരു വീതിയേറിയ വഴിയും അതിന്റെ അറ്റത്ത് അതിമനോഹരമായ ഒരു മന്ദിരവും കണ്ടു. രണ്ടു തവണ തന്റെ പേര് ആരോ മൃദുലമായി വിളിക്കുന്നതും കേട്ടു. അദ്ദേഹം തിരിഞ്ഞു നോക്കിയപ്പോൾ ഒരു നീണ്ട അങ്കി ധരിച്ച് മനോഹരമായ ആകാരത്തോടുകൂടിയും തിളക്കമാർന്ന മുഖത്തോടും കറുത്ത മുടികൊണ്ടുള്ള ഒരു പരിവേഷവും കണ്ടു. തന്നെ അദ്ദേഹത്തിന്റെ അടുത്തേക്ക് വിളിക്കുന്നതായി ദീക്ഷിത്തിന് തോന്നി. ആ മനോഹര സ്വപ്നം അവസാനിക്കുകയും ചെയ്തു.
3: അത് ബാബയായിരുന്നു അല്ലേ?
1: അതിനുശേഷം ഒരു ദിവസം ദീക്ഷിത് തന്റെ കൂട്ടുകാരനായ ഡോക്ടറുടെ വസതിയിൽ പോയി. അവിടെ സ്വീകരണ മുറിയിൽ താൻ സ്വപ്നത്തിൽ കണ്ട അതേ ആളിന്റെ മനോഹരമായ ഒരു ചിത്രം കണ്ടു.
2: അദ്ദേഹം അത്ഭുതപ്പെട്ടു പോയിട്ടുണ്ടാവും.
1: അന്വേഷിച്ചപ്പോൾ അത് ഷിർഡി ബാബയുടെ പുനരവതാരമായ ശ്രീ സത്യസായി ബാബയുടെ ചിത്രമാണെന്ന് മനസ്സിലായി. സ്വാമിയെ നേരിട്ടു കാണുവാനുള്ള ഒരു ജിജ്ഞാസ ഉണ്ടായതിനാൽ തന്റെ കൂട്ടുകാരനായ ഡോക്ടറോടും മറ്റു ചിലരുമൊപ്പം അദ്ദേഹം പ്രശാന്തി നിലയത്തിലെത്തി. താൻ സ്വപ്നത്തിൽ കണ്ട ആ വഴിത്താരയും അതേ മനോഹര സൌധവും കണ്ട് അദ്ദേഹം അത്ഭുത പരതന്ത്രനായി. താൻ സ്വപ്നത്തിൽ കണ്ട അതേ രൂപത്തിൽ സ്വാമിയെ കണ്ടപ്പോഴും അദ്ദേഹത്തിന് സീമാതീതമായ ആനന്ദമുണ്ടായി.
5: സ്വാമി ആവശ്യമുള്ളവരെയെല്ലാം നേരെ വിളിപ്പിക്കും അല്ലേ? എന്റെ വീടിന്റെ അടുത്തുള്ള ആൾക്ക് ഇങ്ങനെ ഒരു അനുഭവം ഉണ്ടായിട്ടുണ്ടെന്ന് അമ്മ പറയാറുണ്ട്.
1: സ്വാമി ദീക്ഷിത്തിനെ ഒരു കൂടിക്കാഴ്ചയ്ക്കായി ഉള്ളിലേക്ക് കൂട്ടിക്കൊണ്ടുപോയി. ദീക്ഷിത്തിന്റെ പോക്കറ്റിൽ എപ്പോഴും കാക്കാ സാഹിബിന്റെ ഒരു ചിത്രം സൂക്ഷിക്കുമായിരുന്നു. സ്വാമി പറഞ്ഞു, എനിക്ക് നിന്റെ അമ്മാവനെ അറിയാം. ഞാൻ 8 വർഷത്തിന് ശേഷം പുനരവതരിക്കുമെന്ന് അയാൾക്കാണ് വെളിപ്പെടുത്തി കൊടുത്തിരുന്നത്. സ്വാമിക്ക് താൻ വർഷങ്ങളായി ആരാധിച്ചുകൊണ്ടിരിക്കുന്ന ഷിർഡി ബാബയുമായുള്ള സാദൃശ്യം കണ്ട് ദീക്ഷിത് ഹർഷപുളകിതനായി.
5: ഷിർഡി ബാബ എന്താണ് സമാധിയായത്?
1: ഷിർഡി ബാബ സമാധിയായത് 1918 ഒക്ടോബർ 15 പുട്ടപ്പർത്തി ബാബ ജനിച്ചത് 1926 നവംബർ 23. ഇനി നമുക്ക് പ്രാർത്ഥിക്കാം. സായി, ആളുകളെ ഹർഷപുളകിതരാക്കുന്ന അങ്ങയുടെ ചരണകമലങ്ങളിൽ എന്റെ വിനീത പ്രണാമങ്ങൾ.
5: അടുത്ത നാമം
4: ഓം ശ്രീ സായി ആർത്തപ്രാണപരായണായ നമഃ.
3: അതിന്റെ അർത്ഥം എന്താണ് ആന്റി?
1: ആർത്ത എന്നാൽ ദീനർ അല്ലെങ്കിൽ ദുഃഖിക്കുന്നവർ. പ്രാണപരായണൻ എന്നാൽ രക്ഷിക്കുന്ന പ്രവൃത്തിയിൽ ഏർപ്പെട്ടിരിക്കുന്ന ആൾ. വിസ്തരിച്ചു പറഞ്ഞു തരാം. ഒരിക്കൽ മൈസൂരിനടുത്ത് ഭദ്രാവതിയിൽ നിന്നും ഒരു ചെറുപ്പക്കാരൻ തന്റെ അമ്മയോടും സുഖമില്ലാത്ത സഹോദരിയോടും കൂടി പ്രശാന്തി നിലയത്തിലെത്തി. ആ പെൺകുട്ടിയുടെ കാലുകൾക്ക് കഴിഞ്ഞ 2 ചലനശേഷി ഉണ്ടായിരുന്നില്ല. അവളുടെ വിഷമതകൾ കണ്ട് അവർ വലിയ ദുഃഖിതരായിരുന്നു.
5: എന്നിട്ട് സ്വാമി അവരെ ഇന്റർവ്യൂവിന് വിളിച്ചോ?
1: ഉവ്വ്. അവളെ കൂടിക്കാഴ്ചയ്ക്കുള്ള മുറിയിലേക്ക് കൊണ്ടുവരുവാൻ സ്വാമി അവളുടെ സഹോദരനെ അലിവോടെ അനുവദിച്ചു. അയാൾ സഹോദരിയെ എടുത്തുകൊണ്ട് മുറിയിലേക്ക് പോയി. കുറച്ചു നേരം കഴിഞ്ഞ് ആ പെൺകുട്ടി തന്റെ സഹോദരന്റെ കൈകളിൽ പിടിച്ചുകൊണ്ട് മുറിയിൽ നിന്നും പുറത്തേക്ക് വരുന്നത് കാണാറായി. പ്രശാന്തി നിലയത്തിന് 3 വെക്കുവാൻ സ്വാമി അവളോട് പറഞ്ഞിരുന്നു. തന്റെ ഇരുവശങ്ങളിലായി നടക്കുന്ന അമ്മയെയും സഹോദരനെയും താങ്ങിക്കൊണ്ട് അവൾ 3 വെച്ചു. പിറ്റേ ദിവസം മുതൽ ആരുടെയും സഹായം കൂടാതെ അവൾ മന്ദിരത്തിൽ പ്രദക്ഷിണം വെക്കുന്ന കാഴ്ച എല്ലാവരെയും സന്തോഷപ്പെടുത്തി.
5: ആ കുട്ടിയുടെ ഭാഗ്യം കൊണ്ട് സ്വാമിയുടെ അടുത്തു വരാൻ തോന്നി. അല്ലെങ്കിൽ ജീവിതകാലം മുഴുവൻ നടക്കാൻ പറ്റാതെ ഇരുന്നേന്.
3: സ്വാമി വിളിച്ചാലല്ലേ അങ്ങോട്ട് ചെല്ലുവാൻ പറ്റുകയുള്ളൂ.
1: ഭഗവത്ഗീതയിൽ ഒരു ശ്ലോകമുണ്ട്, പങ്കും ലംഘയതേ ഗിരിം എന്ന് പറയുന്നത് പോലെ, ഒരിക്കലും മാറുകയില്ലെന്ന് കരുതിയിരുന്ന അസുഖം സ്വാമി തന്നെ മാറ്റിക്കൊടുത്തു. ആ കുടുംബത്തിന്റെ സങ്കടം മാറ്റിക്കൊടുത്തു.
3: ശ്ലോകം ഒന്ന് പറയാമോ?
4: മൂകം കരോതി വാ

0: എന്താണ് അതിന്റെ അർത്ഥം?
1: മൂകനെ, അതായത് സംസാരിക്കാൻ കഴിവില്ലാത്തവനെ സംസാരിപ്പിക്കുന്നതും മുടന്തനെ മല കയറ്റുന്നതും എല്ലാം ഭഗവാന്റെ കൃപ കൊണ്ടാണ്. ഭഗവാൻ വിചാരിച്ചാൽ നടക്കാത്തത് ഒന്നുമില്ല. അങ്ങനെയുള്ള ഭഗവാനെ നമസ്കരിക്കുന്നു. ബാബ പറയുന്നു, ഒരു ഭക്തൻ തന്റെ സർവസ്വവും ശരീരവും മനസ്സും ജീവിതം തന്നെയും എനിക്ക് സമർപ്പിക്കുകയാണെങ്കിൽ ഞാൻ എപ്പോഴും അയാളുടെ കൂടെ ഉണ്ടായിരിക്കുകയും അയാളുടെ എല്ലാ കാര്യങ്ങളും നോക്കി നടത്തുകയും ചെയ്യും. അങ്ങനെയുള്ള അവസരത്തിൽ പ്രാർത്ഥനയുടെ പോലും ആവശ്യമില്ല. സായി എപ്പോഴും പരദുഃഖത്തെ അകറ്റുവാനായി പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന അങ്ങേക്ക് എന്റെ കോടി വിനീത പ്രണാമങ്ങൾ.
0: അടുത്ത നാമം ചൊല്ലട്ടെ ആന്റി?
2: ഓം ശ്രീ സായി അനാഥനാഥായ നമഃ.
1: അനാഥൻ എന്നാൽ എന്താ മനസ്സിലായത്?
3: ആരുമില്ലാത്തവൻ.
1: ആരോരുമില്ലാത്തവർക്ക് നാഥനായി സ്വാമിയുണ്ട്. ബാബയോടൊപ്പം താമസിക്കുന്ന സ്വാമി കാരുണ്യാനന്ദ രാജമന്ത്രിയിൽ അഗതികൾക്കും അശരണർക്കുമായി ഒരു ആശ്രമം നടത്തുന്നുണ്ട്. ഒരു ദിവസം അദ്ദേഹം തന്റെ അനാഥാശ്രമത്തിനു മുന്നിൽ രണ്ടു വയസ്സായ ഒരു പെൺകുട്ടിയുടെ കയ്യിൽ പിടിച്ചുകൊണ്ട് വളരെ ദുഃഖിതയായ ഒരു സ്ത്രീ നിൽക്കുന്നത് കണ്ടു. അവർ ഗർഭിണിയും രോഗിയുമായിരുന്നു. സ്വാമി കാരുണ്യാനന്ദ ആ സ്ത്രീയെ ഒരു ആശുപത്രിയിൽ പ്രവേശിപ്പിക്കുവാനും കുട്ടിയെ അനാഥാലയത്തിൽ ചേർക്കുവാനും വേണ്ട നിർദ്ദേശങ്ങൾ നൽകി. ആ സ്ത്രീ ഒരാഴ്ചയ്ക്കകം പ്രസവിക്കുമെന്ന് ഡോക്ടർമാർ കരുതി. അവരെ കിടത്തിയിരുന്ന മുറിയിലെ ചുവരിൽ സ്വാമിയുടെ ഒരു പടം തൂക്കിയിട്ടിരുന്നു. ആ പടത്തിൽ സ്വാമിയുടെ കയ്യിൽ കുറച്ച് തെങ്ങോലകൾ ഉണ്ടായിരുന്നു. ആ പടത്തിന് സാധു അമ്മ എന്നാണ് പേരിട്ടിരുന്നത്.
0: സാധു അമ്മ എന്നാൽ സാധുക്കളുടെ അമ്മ എന്നല്ലേ അർത്ഥം?
1: അതെ. ഒരു ദിവസം വൈകുന്നേരം ആശുപത്രിയിലെ ജീവനക്കാർ ഒരു സിനിമ കാണാൻ പോയിരുന്നു. അവർ മടങ്ങിയെത്തിയപ്പോൾ അവരെ സ്വീകരിച്ചത് ഒരു ആശ്വാസ വാർത്തയാണ്.
3: എന്തായിരുന്നു ആ വാർത്ത?
1: അനാഥയായ ആ സ്ത്രീ ഒരു ആൺകുഞ്ഞിനെ പ്രസവിച്ചിരിക്കുന്നത് അവർ കണ്ടു. ആ കുഞ്ഞിനെ കുളിപ്പിച്ച് നല്ല വെള്ള വസ്ത്രത്തിൽ പൊതിഞ്ഞ് അമ്മയുടെ സമീപം കിടത്തിയിരിക്കുന്ന കാഴ്ചയാണ് അവരെ അത്ഭുതപ്പെടുത്തിയത്. അമ്മയെയും നന്നായി ശുശ്രൂഷിച്ചിരിക്കുന്നതാണ് അവർ കണ്ടത്. അവരാരും അവിടെ ഇല്ലാതിരുന്ന സമയത്ത് ആരാണ് അവർക്കു വേണ്ട പ്രസവ ശുശ്രൂഷകൾ നൽകിയതെന്ന് അവർ അത്ഭുതപ്പെട്ടു.
0: അതൊരു അത്ഭുതം തന്നെയാണല്ലോ, അവിടെ വേറെ ആരും ഉണ്ടായിരുന്നില്ലല്ലോ.
1: സ്വാമിയുടെ പടത്തിൽ നോക്കിക്കൊണ്ട് ആ സ്ത്രീ പറഞ്ഞു, അവരാണ് എന്നെ നോക്കിയ ഡോക്ടർ.
4: ഹായ്, ആ സ്വാമി തന്നെ ഡോക്ടറായി, അവരുടെ ഒരു ഭാഗ്യമേ.
1: ആ സ്ത്രീ പറഞ്ഞു, ചിലപ്പോൾ അവർ മറ്റു രോഗികളെ നോക്കാൻ പോയിരിക്കുമെന്ന്. എത്ര അനുപമമായ അനുഗ്രഹവും കാരുണ്യവുമാണ് സ്വാമി അഗതിയായ ആ സ്ത്രീയിൽ വർഷിച്ചത്. കൃപാമയനായ ആ സ്വാമിയോട് നമുക്ക് പ്രാർത്ഥിക്കാം. സായി, അഗതികൾക്കും ദുഃഖിതർക്കും ശരണമേകുന്ന അങ്ങയുടെ പാദകമലങ്ങളിൽ ഞങ്ങളുടെ വിനീത പ്രണാമങ്ങൾ.
5: മാന്യ ശ്രോതാക്കളെ, സ്നേഹം നിറഞ്ഞ സായിറാം, റേഡിയോ സായി ഗ്ലോബൽ ഹാർമണി മലയാളം പരിപാടികൾ, ഭഗവാൻ ശ്രീ സത്യസായി ബാബയുടെ പ്രേമനിർഭരമായ സന്ദേശങ്ങളും അമൃതവാണികളും റേഡിയോ സായി ഗ്ലോബൽ ഹാർമണി മലയാളം പരിപാടികളിലൂടെ എല്ലാ വെള്ളിയാഴ്ചയും ഇതേ സമയം നിങ്ങൾക്ക് കേൾക്കാവുന്നതാണ്. നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് സായി ഗ്ലോബൽ ഹാർമണി മലയാളം.
6: പ്രിയ ശ്രോതാക്കളെ, സായിറാം റേഡിയോ സായി ഗ്ലോബൽ ഹാർമണി മലയാളം പരിപാടികളെക്കുറിച്ച് നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും അറിയിക്കുക. അറിയിക്കേണ്ട വിലാസം: ദ പ്രൊഡ്യൂസർ, ശ്രീ സത്യസായി മീഡിയ ഫൗണ്ടേഷൻ, ശ്രീ സായി വിദ്യാവിഹാർ, തിരുവാലൂർ, ആലുവ, എറണാകുളം ഡിസ്ട്രിക്ട്, കേരള. പിൻകോഡ് 683511. ഇമെയിൽ അഡ്രസ് സായി സന്ദേശ് @sify.com. സായിറാം.